0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 16-ാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാം മെൻപാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. രക്തസാക്ഷികളുടെ വിശ്വാസ സാക്ഷ്യം ഒരു പ്രത്യേക ശാസ്ത്രമല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിൽ ജീവിക്കുന്നതാണ്. പാപ്പ. 21-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിനും സാമൂഹിക ഉന്നമനത്തിനും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുമായി ജീവൻ ബലികഴിച്ച നവരക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിനായി വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി സംഘടിപ്പിച്ച പഠന ശിബിരത്തിൽ പങ്കെടുത്തവർക്ക് പാപ്പ സെപ്റ്റംബർ മാസം 16-ാം തീയതി കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാത്ത നിരവധി രക്തസാക്ഷികളുണ്ടെന്നും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു 2023-ൽ ഫ്രാൻസിസ് പാപ്പ സ്ഥാപിച്ച കമ്മീഷന്റെ ലക്ഷ്യമെന്നും പാപ്പ ആമുഖമായി പറഞ്ഞു. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും രാഷ്ട്രീയവുമായ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ സുവിശേഷത്തിനുവേണ്ടി ജീവൻ സമർപ്പിച്ച സഹോദരി സഹോദരന്മാരാണ് ഈ രക്തസാക്ഷികളെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ജെറുസലേമിലും യൂദയായിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുവാനുള്ള ഉത്തിതന്റെ ആഹ്വാനം ഇന്നും ഏറെ അർത്ഥവത്താണെന്നും അധികാരത്തിന്റെ സംസ്കാരവും അതിരുകളില്ലാത്ത ശക്തിയും സായുധ വ്യവസ്ഥകളുടെ അനന്തമായ വികാസവും ആധിപത്യം പുലർത്തുന്ന കാലഘട്ടത്തിലും വിശ്വാസത്തിന്റെ നവസാക്ഷികളുടെ വീരോചിതമായ ജീവിതം മാതൃകയാണെന്നും പാപ്പ പറഞ്ഞു. അധികാര ദുർവിനിയോഗത്തിന്റെ പേരിലോ ക്രിമിനൽ സംഘങ്ങളുടെ ക്രൂരതയിലോ ജീവൻ ഹോമിക്കേണ്ടി വന്നവർ ആണെന്നും, കാരണം ക്രിസ്ത്യാനികളെന്ന നിലയിൽ അവർ സുവിശേഷത്തിനുവേണ്ടി അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയവരാണെന്നും പാപ്പ അടിവരയിട്ടു. ഇവിടെ വിശ്വാസത്തോടുള്ള വിദ്വേഷം വ്യക്തമായി ആരോപിക്കപ്പെടുന്നില്ല എങ്കിലും പാതകത്തിന് ഇരകളായവർ തങ്ങളുടെ സുവിശേഷ പ്രതിബദ്ധതയുടെ പൂർത്തീകരണത്തിൽ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുകയും മരണം വരെ അപ്രകാരം തുടർന്നുവന്ന വസ്തുതയാണ് ഇവിടെയേറെ പ്രധാനപ്പെട്ടതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന യേശുവിന്റെ വാക്കുകളാണ് ഇവരുടെ ജീവശക്തിയെന്നതും പാപ്പ അനുസ്മരിച്ചു. പുതിയ സാക്ഷികളുടെ സുവിശേഷവൽക്കരണ ശക്തി ഇന്നത്തെ ലോകത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള സഭയുടെ ഏറ്റവും വലിയ പ്രചോദനമാണെന്നും പാപ്പ വിശുദ്ധ പോൾ ആറാമൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ക്ലസ്റ്റർ ബോംബ് ഇരകൾക്ക് സമഗ്ര പിന്തുണ ഉറപ്പാക്കണം ആർച്ച് ബിഷപ്പ് ബലസ്ത്രേരോ. ലാവോസിൽ നടന്ന ക്ലസ്റ്റർ ബോംബ് നിരോധന കൺവെൻഷന്റെ 3-ാം അവലോകന സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലുള്ള കേന്ദ്രത്തിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ സംസാരിച്ചു. യുദ്ധങ്ങൾ അവസാനിച്ചാലും ക്ലസ്റ്റർ ബോംബുകൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ജീവഹാനിയും നിരപരാധികളെ വേട്ടയാടുന്നത് തുടരുകയാണെന്നുള്ള ആശങ്ക അദ്ദേഹം എടുത്തു പറഞ്ഞു. സൈനികരോ സാധാരണക്കാരോ സ്ത്രീകളോ കുട്ടികളോ ആകട്ടെ, ഓരോ മനുഷ്യജീവനും ദൈവത്തിന്റെ വിലയേറിയ ദാനമാണെന്നും അതിനാൽ ഇരകളെ സഹായിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരകൾക്ക് നൽകുന്ന സഹായം കേവലം സാമ്പത്തികമായി മാത്രം ഒതുങ്ങരുതെന്നും വത്തിക്കാൻ ഓർമ്മിപ്പിച്ചു. പലപ്പോഴും അവഗണിക്കപ്പെടുന്ന മാനസികാരോഗ്യം, സാമൂഹിക പിന്തുണ, ആത്മീയമായ പരിചരണം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇരകളുടെ ശബ്ദത്തിന് പ്രാധാന്യം നൽകുന്നതുവഴി മാത്രമേ യുദ്ധത്തിന്റെ ഭീകരത പൂർണ്ണമായി മനസ്സിലാക്കുവാനും അക്രമങ്ങളെ സാധാരണവൽക്കരിക്കുന്നത് തടയുവാനും സാധിക്കൂവെന്ന് ലിയോ 14-ാം പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ പിന്തുണ നൽകണം വത്തിക്കാൻ. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാരത്തിനും വികസനത്തിനുമുള്ള സമിതിയുടെ 73-ാമത് സമ്മേളനത്തിൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അടിയന്തര പിന്തുണ ഉറപ്പാക്കണമെന്ന് വത്തിക്കാൻ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. ദോഹ കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സമിതി നൽകുന്ന സംഭാവനകളെ വത്തിക്കാൻ സംഘം പ്രശംസിച്ചു. സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നുവെങ്കിലും അത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നില്ലെന്നും ദാരിദ്ര്യമളക്കുന്ന പഴയ മാനദണ്ഡങ്ങൾ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുമുള്ള ലിയോ 14-ാം പാപ്പായുടെ വാക്കുകളും സംഘം ഉദ്ധരിച്ചു. സൈനിക ആവശ്യങ്ങൾക്കായി വൻതുക ചിലവഴിക്കുകയും എന്നാൽ ഔദ്യോഗിക വികസന സഹായങ്ങൾ ഗണ്യമായി കുറയുകയും ചെയ്യുന്ന നിലവിലെ ആഗോള സാഹചര്യം വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്നും പ്രതിനിധി സംഘം പറഞ്ഞു. യുദ്ധങ്ങൾക്കും ആയുദ്ധങ്ങൾക്കും മുൻഗണന നൽകുന്നതിന് പകരം പട്ടിണി നേരിടുന്ന ജനങ്ങളെ സഹായിക്കുവാനും അവരുടെ വിശപ്പകറ്റുവാനും അന്താരാഷ്ട്ര സമൂഹം മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രസ്താവന ഉപസംഹരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 16 തീയതി ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാൻ ചതുരത്തിൽ പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രഭാഷണത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയും എത്തുസ്പെസ് ആസ്പദമാക്കിയാണ് പാപ്പ സംസാരിച്ചത്. 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രധാന രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നടത്തിവരുന്നത്. പൊതുക്കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പരിശുദ്ധ പിതാവ് വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ ചതുരത്തിലേക്ക് തുറന്ന വെളുത്ത വാഹനത്തിൽ എത്തിയപ്പോൾ ജനസഞ്ചയം ആനന്ദാരവം മുഴക്കി. ഏകദേശം 25,000 മുകളിൽ ആളുകളായിരുന്നു വത്തിക്കാൻ ചതുരത്തിൽ സന്നിഹിതരായിരുന്നത്. അവർക്കിടയിലൂടെ വാഹനത്തിൽ പാപ്പ ഏവർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ടും ആശീർവാദം നൽകിക്കൊണ്ടും കടന്നുപോയി. ഇതിനിടയിൽ പാപ്പായുടെ അരികിലേക്ക് കൊണ്ടുവന്ന ഏതാനും കുട്ടികളെ പാപ്പ ആശീർവദിക്കുകയും ചെയ്തു. വിശ്വാസികളെ അഭിസംബോധന ചെയ്ത പാപ്പ പൊതുക്കൂടിക്കാഴ്ച വേദിയുടെ അരികിലേക്കെത്തിയപ്പോൾ വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും പ്രാദേശിക സമയം 10 ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 ത്രിത്വ സ്തുതിയോടുകൂടി പൊതുക്കൂടിക്കാഴ്ച പരിപാടി ആരംഭിച്ചു. പ്രഭാഷണത്തിന് മുന്നോടിയായി ഉൽപ്പത്തി പുസ്തകം 1 27 28 വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടു.
3: A reading from the book of Genesis. So God created man in his own image. In the image of God he created him. Male and female he created them. And God blessed them, and God said to them,
2: അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്നവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. തുടർന്ന് വിവിധ ഭാഷകളിൽ ഇതേ വചനഭാഗം വായിച്ചു. തുടർന്ന് പാപ്പ തന്റെ പ്രബോധനം നൽകി.
4: Fratelli e sorelle, buongiorno e benvenuti. Dedicando il secondo capitolo alla comunità umana, la Costituzione Gaudium et Spes invita a considerare il moltiplicarsi delle relazioni tra gli uomini come uno degli aspetti più importanti del mondo di oggi. Questa realtà necessita però di trovare il suo compimento più profondamente nella comunità delle persone, per la quale è indispensabile un reciproco rispetto della loro piena dignità spirituale.
2: Sahodrenmare, sahodrimare, shubhadinam, suswagadam. ഗൗദിയും എത്തുസ്പെസ് എന്ന പ്രമാണരേഖയുടെ 2 മാനവ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ത്വരിതപ്പെടുത്തുന്നത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നായി പരിഗണിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. എന്നിരുന്നാലും ഈ യാഥാർത്ഥ്യം മാനവ സമൂഹത്തിൽ കൂടുതൽ ആഴത്തിൽ അതിന്റെ പൂർത്തീകരണം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അവരുടെ പൂർണ്ണമായ ആത്മീയ അന്തസ്സിനോടുള്ള പരസ്പര ബഹുമാനം അനിവാര്യമാണ്. നമ്മുടെ കാലത്ത് കൂടുതൽ അടിയന്തിരമായി ആവശ്യമുള്ള സ്ഥിരീകരണങ്ങളാണിവ. ഒരു വശത്ത് തടസ്സങ്ങളും ദൂരങ്ങളും മാറ്റിക്കൊണ്ട് സാങ്കേതിക വികസനം, മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വ്യാപനം, നിർമ്മിത ബുദ്ധിയോടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം എന്നിവ പുതിയ സാധ്യതകൾ തുറക്കുന്നു. മറുവശത്ത് വ്യക്തിപരമായ ബന്ധങ്ങൾ ശിഥിലമാകുകയും മനുഷ്യ മനസാക്ഷിക്ക് മാത്രം അവകാശപ്പെട്ട തീരുമാനങ്ങൾ ആൽഗോരിതങ്ങൾക്ക് കൈമാറുവാനുള്ള സാധ്യതകൾ നിലനിർത്തി സാങ്കൽപ്പികമായ ലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. സാമൂഹിക ബന്ധങ്ങൾക്ക് യഥാർത്ഥ സത്തയും വ്യക്തിപരമായ ആഴവും ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ക്രൈസ്തവ സമൂഹം നൽകുന്ന സംഭാവന. എല്ലാ മനുഷ്യരും ഒരേയൊരു കുടുംബം രൂപപ്പെടുത്തുകയും പരസ്പരം സഹോദരന്മാരായി പെരുമാറുകയും വേണം എന്ന് ആഗ്രഹിച്ച ദൈവത്തിന്റെ സൃഷ്ടിപരമായ പദ്ധതിയിൽ നിന്ന് മാനദണ്ഡങ്ങളും ശക്തിയും ഉൾക്കൊള്ളുവാൻ കൗൺസിൽ നമ്മെ ക്ഷണിക്കുന്നു. ഇക്കാരണത്താൽ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹമാണ് ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ കൽപ്പന. അത് ക്രിസ്തുവിൽ അതിൻ്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലും നിർവഹണവും നടത്തി. മനുഷ്യവ്യക്തിയുടെ പൂർണ്ണതയും സമൂഹത്തിൻ്റെ വികസനവും പരസ്പര ആശ്രിതമാണെന്ന് മനസ്സിലാക്കണം. അവയെ എതിർക്കുകയോ വേർതിരിക്കുകയോ ചെയ്യാൻ പരിശ്രമിക്കുന്നത് അവയെ അസാധുവാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ചരിത്രം അതിൻ്റെ നവീനതയിൽ പോലും ഈ സത്യം വ്യക്തമായി സ്ഥിരീകരിക്കുന്നു. അതിനാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പിതാക്കന്മാരോടൊപ്പം എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളുടെയും ആരംഭവും വിഷയവും ലക്ഷ്യവുമെല്ലാം മനുഷ്യവ്യക്തി തന്നെയാണെന്ന് ആവർത്തിക്കുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത്. ഈ വീക്ഷണകോണിൽ നിന്ന് ലോകത്തിലെ വ്യക്തികളുടെയും ജനവിഭാഗങ്ങളുടെയും വൈവിധ്യത്തെ ഒരു അപകടമോ ഭീഷണിയോ ആയി കണക്കാക്കരുത്. മറിച്ച് സമ്പുഷ്ടീകരണത്തിനും വളർച്ചയ്ക്കുമുള്ള ഒരു സാധ്യതയായി കണക്കാക്കണമെന്ന് ഗൗതിയം എത് സ്പെസ് പ്രസ്താവിക്കുന്നു. ചിലപ്പോൾ അക്രമത്തിലേക്ക് വരെ അധപതിക്കുന്ന വൈരുദ്ധ്യങ്ങൾ പാപത്തിന്റെ ശക്തിയുടെയും അത് എല്ലാ തലങ്ങളിലും മനുഷ്യരുടെ ചിന്താഗതികളെയും പ്രവൃത്തികളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെയും ഫലമാണ്. അത് നാശത്തിനും മരണത്തിനും കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ തമ്മിൽ നടത്തുന്നതുപോലെ പരസ്പരതയുടെയും പങ്കുവയ്ക്കലിൻ്റെയും കരുതലിൻ്റെയും യുക്തിയിലേക്ക് നാം കൂടുതൽ കൂടുതൽ തുറന്നുകൊടുക്കേണ്ടതുണ്ട്. ഈ ഭാഗത്ത് അജപാലന പ്രമാണരേഖ പൊതുനന്മ എന്നതിൻ്റെ സംക്ഷിപ്തമായ ഒരു നിർവചനവും നൽകുന്നു. അത് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: പൊതുനന്മയെന്നത് സാമൂഹിക ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളുടെ സമാഹാരമാണ്. അവ വ്യക്തികൾക്കും വിവിധ കൂട്ടായ്മകൾക്കും തങ്ങളുടെ പരിപൂർണത കൂടുതൽ പൂർണ്ണമായും കൂടുതൽ വേഗത്തിലും കൈവരിക്കുവാൻ അവസരം നൽകുന്നു. അതേസമയം ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രിതത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഓരോ സമൂഹവും ഇതര സമൂഹങ്ങളുടെ ആവശ്യങ്ങളെയും ന്യായമായ അഭിലാഷങ്ങളെയും മനുഷ്യകുടുംബത്തിന്റെ ആകമാനമായ നന്മയെപ്പോലും കണക്കിലെടുത്ത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സമീപനത്തിൽ നിന്നും ആരംഭിച്ച് കൗൺസിൽ പിതാക്കന്മാർ കൂടുതൽ അടിയന്തരതയുടെ ചില പ്രായോഗിക അനന്തരഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമതായി, മനുഷ്യവ്യക്തിയോടുള്ള ബഹുമാനം. ഗൗതിമെത് സ്പെസ് പറയുന്നു: മനുഷ്യജീവിതത്തിന് തുരങ്കം വയ്ക്കുന്ന എന്തും നിന്ദ്യമായി പരിഗണിക്കപ്പെടണം. ഏതു തരത്തിലുള്ള കൊലപാതകവും വർഗവിച്ഛേദം, ഗർഭഛിദ്രം, ദയാവധം അല്ലെങ്കിൽ ആത്മഹത്യ എന്നിവയും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. മനുഷ്യവ്യക്തിത്വത്തിന്റെ പൂർണ്ണതയെ നിഹനിക്കുന്ന അംഗഭംഗം, ശരീരത്തിനും മനസ്സിനുമേൽ ചുമത്തുന്ന പീഡനം, മാനസിക നിയന്ത്രണങ്ങൾ തുടങ്ങിയവയും ഇതിൽപ്പെടുന്നുണ്ട്. മനുഷ്യമാഹാത്മ്യത്തെ മുറിപ്പെടുത്തുന്ന തെറ്റുകൾ വേറെയുമുണ്ട്. മനുഷ്യോചിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, അന്യായമായ ഏകപക്ഷീയമായ തടവ്, നാടുകടത്തൽ, അടിമത്തം, വേശ്യാവൃത്തി, സ്ത്രീകളെയും കുട്ടികളെയും വിൽക്കൽ, അല്ലെങ്കിൽ തൊഴിലാളികളെ സ്വതന്ത്രരും ഉത്തരവാദിത്തമുള്ളവരുമായി കണക്കാക്കാതെ ലാഭത്തിന്റെ വെറും ഉപകരണങ്ങളായി മാത്രം കണക്കാക്കുന്ന അപമാനകരമായ തൊഴിൽ സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും മനുഷ്യജീവിതത്തിന് തുരങ്കം വയ്ക്കുന്നവയിൽ പെടുന്നു. രണ്ടാമത്തെ പരിണിതഫലം, എതിരാളികളോടോ അല്ലെങ്കിൽ സ്വന്തം ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് പോലും ബഹുമാനവും സ്നേഹവും കാണിക്കുക എന്നതാണ്. മൂന്നാമതായി, സാമൂഹിക നീതി ആവശ്യപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന സമത്വം ആവശ്യമാണ്. പ്രമാണരേഖ ഇപ്രകാരം പറയുന്നു: ലിംഗഭേദം, വംശം, നിറം, സാമൂഹിക അവസ്ഥ, ഭാഷ അല്ലെങ്കിൽ മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹികമോ സാംസ്കാരികമോ ആയ ഏതു മേഖലയിലായാലും വ്യക്തിയുടെ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച എല്ലാത്തരം വിവേചനങ്ങളും മറികടക്കുകയും ഇല്ലാതാക്കുകയും വേണം. കാരണം ഇത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്. അവസാനമായി, കൗൺസിൽ പിതാക്കന്മാർ നമ്മെ വ്യക്തിത്വവാദപരമായ മാനസികാവസ്ഥയെ മറികടക്കുവാനും ഉത്തരവാദിത്വത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും മനോഭാവം സ്വീകരിക്കുവാനും ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, വ്യക്തികളുടെ സമൂഹം എന്ന മാനവികതയുടെ ദർശനം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് നൽകിയ വിലയേറിയ പൈതൃകമാണ്. മനുഷ്യാന്തസ്, സാമൂഹിക നീതി, പുതുനന്മ കെട്ടിപ്പടുക്കുന്നതിൽ സ്വതന്ത്രമായ പങ്കാളിത്തം എന്നിവയുടെ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പദ്ധതികളെ ഉത്തരവാദിത്വത്തോടെ വിലയിരുത്തുന്നതിനും വ്യക്തിപരവും സാമൂഹികവുമായ വിവേചന ബുദ്ധി നടപ്പിലാക്കുന്നതിനും ഇത് നമ്മെ സഹായിക്കുന്നു. കാരണം കൂടുതൽ മനുഷ്യത്വപരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ദൈവവുമായും നമ്മുടെ സഹോദരി സഹോദരന്മാരുമായും സഹകരിക്കുവാനുള്ള ഓരോ വ്യക്തിയുടെയും പ്രതിബദ്ധതയെ ആശ്രയിച്ചാണ് മനുഷ്യരാശിയുടെ ഭാവി ഉറപ്പിക്കപ്പെടുന്നത്. ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം പാപ്പയുടെ സന്ദേശം വിവിധ ഭാഷകളിൽ അതിന്റെ സംക്ഷിപ്ത രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുകയും തുടർന്ന് ആ ഭാഷകൾ സംസാരിക്കുന്നവരെ പാപ്പ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
5: I extend a warm welcome to all the English speaking pilgrims and visitors taking part in today's audience, especially those from England, Scotland, Norway, Ghana, South Africa, Uganda, Australia, India, Israel, the Philippines, Vietnam, Canada, in the United States of America. Upon each of you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
2: തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 16-ാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാം മെൻപാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. രക്തസാക്ഷികളുടെ വിശ്വാസ സാക്ഷ്യം ഒരു പ്രത്യയ ശാസ്ത്രമല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിൽ ജീവിക്കുന്നതാണ്. പാപ്പ. 21-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിനും സാമൂഹിക ഉന്നമനത്തിനും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുമായി ജീവൻ ബലികഴിച്ച നവരക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിനായി വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി സംഘടിപ്പിച്ച പഠന ശിബിരത്തിൽ പങ്കെടുത്തവർക്ക് പാപ്പ സെപ്റ്റംബർ മാസം 16-ാം തീയതി കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാത്ത നിരവധി രക്തസാക്ഷികളുണ്ടെന്നും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു 2023-ൽ ഫ്രാൻസിസ് പാപ്പ സ്ഥാപിച്ച കമ്മീഷന്റെ ലക്ഷ്യമെന്നും പാപ്പ ആമുഖമായി പറഞ്ഞു. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും രാഷ്ട്രീയവുമായ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ സുവിശേഷത്തിനുവേണ്ടി ജീവൻ സമർപ്പിച്ച സഹോദരീ സഹോദരന്മാരാണ് ഈ രക്തസാക്ഷികളെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ജെറുസലേമിലും യൂദയായിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുവാനുള്ള ഉത്തിതന്റെ ആഹ്വാനം ഇന്നും ഏറെ അർത്ഥവത്താണെന്നും അധികാരത്തിന്റെ സംസ്കാരവും അതിരുകളില്ലാത്ത ശക്തിയും സായുധ വ്യവസ്ഥകളുടെ അനന്തമായ വികാസവും ആധിപത്യം പുലർത്തുന്ന കാലഘട്ടത്തിലും വിശ്വാസത്തിന്റെ നവസാക്ഷികളുടെ വീരോചിതമായ ജീവിതം മാതൃകയാണെന്നും പാപ്പ പറഞ്ഞു. അധികാര ദുർവിനിയോഗത്തിന്റെ പേരിലോ ക്രിമിനൽ സംഘങ്ങളുടെ ക്രൂരതയിലോ ജീവൻ ഹോമിക്കേണ്ടി വന്നവർ ആണെന്നും, കാരണം ക്രിസ്ത്യാനികളെന്ന നിലയിൽ അവർ സുവിശേഷത്തിനുവേണ്ടി അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയവരാണെന്നും പാപ്പ അടിവരയിട്ടു. ഇവിടെ വിശ്വാസത്തോടുള്ള വിദ്വേഷം വ്യക്തമായി ആരോപിക്കപ്പെടുന്നില്ല എങ്കിലും പാതകത്തിന് ഇരകളായവർ തങ്ങളുടെ സുവിശേഷ പ്രതിബദ്ധതയുടെ പൂർത്തീകരണത്തിൽ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുകയും മരണം വരെ അപ്രകാരം തുടർന്നുവന്ന വസ്തുതയാണ് ഇവിടെയേറെ പ്രധാനപ്പെട്ടതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന യേശുവിന്റെ വാക്കുകളാണ് ഇവരുടെ ജീവശക്തിയെന്നതും പാപ്പ അനുസ്മരിച്ചു. പുതിയ സാക്ഷികളുടെ സുവിശേഷവൽക്കരണ ശക്തി ഇന്നത്തെ ലോകത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള സഭയുടെ ഏറ്റവും വലിയ പ്രചോദനമാണെന്നും പാപ്പ വിശുദ്ധ പോൾ 6-ാമൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ക്ലസ്റ്റർ ബോംബ് ഇരകൾക്ക് സമഗ്ര പിന്തുണ ഉറപ്പാക്കണം ആർച്ച് ബിഷപ്പ് ബലസ്ത്രേരോ. ലാവോസിൽ നടന്ന ക്ലസ്റ്റർ ബോംബ് നിരോധന കൺവെൻഷന്റെ 3-ാം അവലോകന സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലുള്ള കേന്ദ്രത്തിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ സംസാരിച്ചു. യുദ്ധങ്ങൾ അവസാനിച്ചാലും ക്ലസ്റ്റർ ബോംബുകൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ജീവഹാനിയും നിരപരാധികളെ വേട്ടയാടുന്നത് തുടരുകയാണെന്നുള്ള ആശങ്ക അദ്ദേഹം എടുത്തു പറഞ്ഞു. സൈനികരോ സാധാരണക്കാരോ സ്ത്രീകളോ കുട്ടികളോ ആകട്ടെ, ഓരോ മനുഷ്യജീവനും ദൈവത്തിന്റെ വിലയേറിയ ദാനമാണെന്നും അതിനാൽ ഇരകളെ സഹായിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരകൾക്ക് നൽകുന്ന സഹായം കേവലം സാമ്പത്തികമായി മാത്രം ഒതുങ്ങരുതെന്നും വത്തിക്കാൻ ഓർമ്മിപ്പിച്ചു. പലപ്പോഴും അവഗണിക്കപ്പെടുന്ന മാനസികാരോഗ്യം, സാമൂഹിക പിന്തുണ, ആത്മീയമായ പരിചരണം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇരകളുടെ ശബ്ദത്തിന് പ്രാധാന്യം നൽകുന്നതുവഴി മാത്രമേ യുദ്ധത്തിന്റെ ഭീകരത പൂർണ്ണമായി മനസ്സിലാക്കുവാനും അക്രമങ്ങളെ സാധാരണവൽക്കരിക്കുന്നത് തടയുവാനും സാധിക്കൂവെന്ന് ലിയോ 14-ാം പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ പിന്തുണ നൽകണം വത്തിക്കാൻ. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാരത്തിനും വികസനത്തിനുമുള്ള സമിതിയുടെ 73-ാമത് സമ്മേളനത്തിൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അടിയന്തര പിന്തുണ ഉറപ്പാക്കണമെന്ന് വത്തിക്കാൻ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. ദോഹ കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സമിതി നൽകുന്ന സംഭാവനകളെ വത്തിക്കാൻ സംഘം പ്രശംസിച്ചു. സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നുവെങ്കിലും അത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നില്ലെന്നും ദാരിദ്ര്യം അളക്കുന്ന പഴയ മാനദണ്ഡങ്ങൾ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുമുള്ള ലിയോ 14-ാം പാപ്പായുടെ വാക്കുകളും സംഘം ഉദ്ധരിച്ചു. സൈനിക ആവശ്യങ്ങൾക്കായി വൻതുക ചിലവഴിക്കുകയും എന്നാൽ ഔദ്യോഗിക വികസന സഹായങ്ങൾ ഗണ്യമായി കുറയുകയും ചെയ്യുന്ന നിലവിലെ ആഗോള സാഹചര്യം വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്നും പ്രതിനിധി സംഘം പറഞ്ഞു. യുദ്ധങ്ങൾക്കും ആയുദ്ധങ്ങൾക്കും മുൻഗണന നൽകുന്നതിനു പകരം പട്ടിണി നേരിടുന്ന ജനങ്ങളെ സഹായിക്കുവാനും അവരുടെ വിശപ്പകറ്റുവാനും അന്താരാഷ്ട്ര സമൂഹം മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രസ്താവന ഉപസംഹരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 16 തീയതി ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാൻ ചതുരത്തിൽ പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രഭാഷണത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത് സ്പെസ് ആസ്പദമാക്കിയാണ് പാപ്പ സംസാരിച്ചത്. 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രധാന രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നടത്തിവരുന്നത്. പൊതുക്കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പരിശുദ്ധ പിതാവ് വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ ചതുരത്തിലേക്ക് തുറന്ന വെളുത്ത വാഹനത്തിൽ എത്തിയപ്പോൾ ജനസഞ്ചയം ആനന്ദാരവം മുഴക്കി. ഏകദേശം 25,000 മുകളിൽ ആളുകളായിരുന്നു വത്തിക്കാൻ ചതുരത്തിൽ സന്നിഹിതരായിരുന്നത്. അവർക്കിടയിലൂടെ വാഹനത്തിൽ പാപ്പ ഏവർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ടും ആശീർവാദം നൽകിക്കൊണ്ടും കടന്നുപോയി. ഇതിനിടയിൽ പാപ്പായുടെ അരികിലേക്ക് കൊണ്ടുവന്ന ഏതാനും കുട്ടികളെ പാപ്പ ആശീർവദിക്കുകയും ചെയ്തു. വിശ്വാസികളെ അഭിസംബോധന ചെയ്ത പാപ്പ പൊതുക്കൂടിക്കാഴ്ച വേദിയുടെ അരികിലേക്കെത്തിയപ്പോൾ വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും പ്രാദേശിക സമയം 10 ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 ത്രിത്വ സ്തുതിയോടുകൂടി പൊതുക്കൂടിക്കാഴ്ച പരിപാടി ആരംഭിച്ചു. പ്രഭാഷണത്തിന് മുന്നോടിയായി ഉൽപ്പത്തി പുസ്തകം 1:27 28 വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടു.
3: A reading from the book of Genesis. So God created man in his own image. In the image of God he created him. Male and female he created them. And God blessed them, and God said to them,
2: അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്നവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. തുടർന്ന് വിവിധ ഭാഷകളിൽ ഇതേ വചനഭാഗം വായിച്ചു. തുടർന്ന് പാപ്പ തന്റെ പ്രബോധനം നൽകി.
4: Fratelli e sorelle, buongiorno e benvenuti. Dedicando il secondo capitolo alla comunità umana, la Costituzione Gaudium et Spes invita a considerare il moltiplicarsi delle relazioni tra gli uomini come uno degli aspetti più importanti del mondo di oggi. Questa realtà necessita però di trovare il suo compimento più profondamente nella comunità delle persone, per la quale è indispensabile un reciproco rispetto della loro piena dignità spirituale.
2: Sahodrenmare, sahodrimare, shubhadinam, suswagadam. ഗൗദിയം എത് സ്പെസ് എന്ന പ്രമാണരേഖയുടെ 2 മാനവ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ത്വരിതപ്പെടുത്തുന്നത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നായി പരിഗണിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. എന്നിരുന്നാലും ഈ യാഥാർത്ഥ്യം മാനവ സമൂഹത്തിൽ കൂടുതൽ ആഴത്തിൽ അതിന്റെ പൂർത്തീകരണം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അവരുടെ പൂർണ്ണമായ ആത്മീയ അന്തസ്സിനോടുള്ള പരസ്പര ബഹുമാനം അനിവാര്യമാണ്. നമ്മുടെ കാലത്ത് കൂടുതൽ അടിയന്തിരമായി ആവശ്യമുള്ള സ്ഥിരീകരണങ്ങളാണിവ. ഒരു വശത്ത് തടസ്സങ്ങളും ദൂരങ്ങളും മാറ്റിക്കൊണ്ട് സാങ്കേതിക വികസനം, മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വ്യാപനം, നിർമ്മിത ബുദ്ധിയോടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം എന്നിവ പുതിയ സാധ്യതകൾ തുറക്കുന്നു. മറുവശത്ത് വ്യക്തിപരമായ ബന്ധങ്ങൾ ശിഥിലമാകുകയും മനുഷ്യ മനസാക്ഷിക്ക് മാത്രം അവകാശപ്പെട്ട തീരുമാനങ്ങൾ ആൽഗോരിതങ്ങൾക്ക് കൈമാറുവാനുള്ള സാധ്യതകൾ നിലനിർത്തി സാങ്കൽപ്പികമായ ലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. സാമൂഹിക ബന്ധങ്ങൾക്ക് യഥാർത്ഥ സത്തയും വ്യക്തിപരമായ ആഴവും ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ക്രൈസ്തവ സമൂഹം നൽകുന്ന സംഭാവന. എല്ലാ മനുഷ്യരും ഒരേയൊരു കുടുംബം രൂപപ്പെടുത്തുകയും പരസ്പരം സഹോദരന്മാരായി പെരുമാറുകയും വേണം എന്ന് ആഗ്രഹിച്ച ദൈവത്തിന്റെ സൃഷ്ടിപരമായ പദ്ധതിയിൽ നിന്ന് മാനദണ്ഡങ്ങളും ശക്തിയും ഉൾക്കൊള്ളുവാൻ കൗൺസിൽ നമ്മെ ക്ഷണിക്കുന്നു. ഇക്കാരണത്താൽ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹമാണ് ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ കൽപ്പന. അത് ക്രിസ്തുവിൽ അതിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലും നിർവഹണവും നടത്തി. മനുഷ്യവ്യക്തിയുടെ പൂർണ്ണതയും സമൂഹത്തിന്റെ വികസനവും പരസ്പര ആശ്രിതമാണെന്ന് മനസ്സിലാക്കണം. അവയെ എതിർക്കുകയോ വേർതിരിക്കുകയോ ചെയ്യാൻ പരിശ്രമിക്കുന്നത് അവയെ അസാധുവാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ചരിത്രം അതിന്റെ നവീനതയിൽ പോലും ഈ സത്യം വ്യക്തമായി സ്ഥിരീകരിക്കുന്നു. അതിനാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പിതാക്കന്മാരോടൊപ്പം എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളുടെയും ആരംഭവും വിഷയവും ലക്ഷ്യവുമെല്ലാം മനുഷ്യവ്യക്തി തന്നെയാണെന്ന് ആവർത്തിക്കുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത്. ഈ വീക്ഷണകോണിൽ നിന്ന് ലോകത്തിലെ വ്യക്തികളുടെയും ജനവിഭാഗങ്ങളുടെയും വൈവിധ്യത്തെ ഒരു അപകടമോ ഭീഷണിയോ ആയി കണക്കാക്കരുത്. മറിച്ച് സമ്പുഷ്ടീകരണത്തിനും വളർച്ചയ്ക്കുമുള്ള ഒരു സാധ്യതയായി കണക്കാക്കണമെന്ന് ഗൗദിയം എത്തുസ്പെസ് പ്രസ്താവിക്കുന്നു. ചിലപ്പോൾ അക്രമത്തിലേക്ക് വരെ അധപതിക്കുന്ന വൈരുദ്ധ്യങ്ങൾ പാപത്തിന്റെ ശക്തിയുടെയും അത് എല്ലാ തലങ്ങളിലും മനുഷ്യരുടെ ചിന്താഗതികളെയും പ്രവൃത്തികളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെയും ഫലമാണ്. അത് നാശത്തിനും മരണത്തിനും കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ തമ്മിൽ നടത്തുന്നതുപോലെ പരസ്പരതയുടെയും പങ്കുവയ്ക്കലിന്റെയും കരുതലിന്റെയും യുക്തിയിലേക്ക് നാം കൂടുതൽ കൂടുതൽ തുറന്നുകൊടുക്കേണ്ടതുണ്ട്. ഈ ഭാഗത്ത് അജപാലന പ്രമാണരേഖ പൊതുനന്മ എന്നതിന്റെ സംക്ഷിപ്തമായ ഒരു നിർവചനവും നൽകുന്നു. അത് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: പൊതുനന്മയെന്നത് സാമൂഹിക ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളുടെ സമാഹാരമാണ്. അവ വ്യക്തികൾക്കും വിവിധ കൂട്ടായ്മകൾക്കും തങ്ങളുടെ പരിപൂർണത കൂടുതൽ പൂർണ്ണമായും കൂടുതൽ വേഗത്തിലും കൈവരിക്കുവാൻ അവസരം നൽകുന്നു. അതേസമയം ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രിതത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഓരോ സമൂഹവും ഇതര സമൂഹങ്ങളുടെ ആവശ്യങ്ങളെയും ന്യായമായ അഭിലാഷങ്ങളെയും മനുഷ്യകുടുംബത്തിന്റെ ആകമാനമായ നന്മയെപ്പോലും കണക്കിലെടുത്ത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സമീപനത്തിൽ നിന്നും ആരംഭിച്ച് കൗൺസിൽ പിതാക്കന്മാർ കൂടുതൽ അടിയന്തരതയുടെ ചില പ്രായോഗിക അനന്തരഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമതായി, മനുഷ്യവ്യക്തിയോടുള്ള ബഹുമാനം. ഗൗദിമെത് സ്പെസ് പറയുന്നു, മനുഷ്യജീവിതത്തിന് തുരങ്കം വയ്ക്കുന്ന എന്തും നിന്ദ്യമായി പരിഗണിക്കപ്പെടണം. ഏതു തരത്തിലുള്ള കൊലപാതകവും വർഗവിച്ഛേദം, ഗർഭഛിദ്രം, ദയാവധം അല്ലെങ്കിൽ ആത്മഹത്യ എന്നിവയും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. മനുഷ്യവ്യക്തിത്വത്തിന്റെ പൂർണ്ണതയെ നിഹനിക്കുന്ന അംഗഭംഗം, ശരീരത്തിനും മനസ്സിനുമേൽ ചുമത്തുന്ന പീഡനം, മാനസിക നിയന്ത്രണങ്ങൾ തുടങ്ങിയവയും ഇതിൽപ്പെടുന്നുണ്ട്. മനുഷ്യമാഹാത്മ്യത്തെ മുറിപ്പെടുത്തുന്ന തെറ്റുകൾ വേറെയുമുണ്ട്. മനുഷ്യോചിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, അന്യായമായ ഏകപക്ഷീയമായ തടവ്, നാടുകടത്തൽ, അടിമത്തം, വേശ്യാവൃത്തി, സ്ത്രീകളെയും കുട്ടികളെയും വിൽക്കൽ അല്ലെങ്കിൽ തൊഴിലാളികളെ സ്വതന്ത്രരും ഉത്തരവാദിത്തമുള്ളവരുമായി കണക്കാക്കാതെ ലാഭത്തിന്റെ വെറും ഉപകരണങ്ങളായി മാത്രം കണക്കാക്കുന്ന അപമാനകരമായ തൊഴിൽ സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും മനുഷ്യജീവിതത്തിന് തുരങ്കം വയ്ക്കുന്നവയിൽ പെടുന്നു. രണ്ടാമത്തെ പരിണിതഫലം, എതിരാളികളോടോ അല്ലെങ്കിൽ സ്വന്തം ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോടു പോലും ബഹുമാനവും സ്നേഹവും കാണിക്കുക എന്നതാണ്. മൂന്നാമതായി, സാമൂഹിക നീതി ആവശ്യപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന സമത്വം ആവശ്യമാണ്. പ്രമാണരേഖ ഇപ്രകാരം പറയുന്നു: ലിംഗഭേദം, വംശം, നിറം, സാമൂഹിക അവസ്ഥ, ഭാഷ അല്ലെങ്കിൽ മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹികമോ സാംസ്കാരികമോ ആയ ഏതു മേഖലയിലായാലും വ്യക്തിയുടെ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച എല്ലാത്തരം വിവേചനങ്ങളും മറികടക്കുകയും ഇല്ലാതാക്കുകയും വേണം. കാരണം ഇത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്. അവസാനമായി, കൗൺസിൽ പിതാക്കന്മാർ നമ്മെ വ്യക്തിത്വവാദപരമായ മാനസികാവസ്ഥയെ മറികടക്കുവാനും ഉത്തരവാദിത്വത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും മനോഭാവം സ്വീകരിക്കുവാനും ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, വ്യക്തികളുടെ സമൂഹം എന്ന മാനവികതയുടെ ദർശനം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് നൽകിയ വിലയേറിയ പൈതൃകമാണ്. മനുഷ്യാന്തസ്, സാമൂഹിക നീതി, പൊതുനന്മ കെട്ടിപ്പടുക്കുന്നതിൽ സ്വതന്ത്രമായ പങ്കാളിത്തം എന്നിവയുടെ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പദ്ധതികളെ ഉത്തരവാദിത്വത്തോടെ വിലയിരുത്തുന്നതിനും വ്യക്തിപരവും സാമൂഹികവുമായ വിവേചന ബുദ്ധി നടപ്പിലാക്കുന്നതിനും ഇത് നമ്മെ സഹായിക്കുന്നു. കാരണം കൂടുതൽ മനുഷ്യത്വപരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ദൈവവുമായും നമ്മുടെ സഹോദരി സഹോദരന്മാരുമായും സഹകരിക്കുവാനുള്ള ഓരോ വ്യക്തിയുടെയും പ്രതിബദ്ധതയെ ആശ്രയിച്ചാണ് മനുഷ്യരാശിയുടെ ഭാവി ഉറപ്പിക്കപ്പെടുന്നത്. ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം പാപ്പയുടെ സന്ദേശം വിവിധ ഭാഷകളിൽ അതിന്റെ സംക്ഷിപ്ത രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുകയും തുടർന്ന് ആ ഭാഷകൾ സംസാരിക്കുന്നവരെ പാപ്പ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
5: I extend a warm welcome to all the English-speaking pilgrims and visitors taking part in today's audience, especially those from England, Scotland, Norway, Ghana, South Africa, Uganda, Australia, India, Israel, the Philippines, Vietnam, Canada, in the United States of America. Upon each of you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
2: തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. വിദ്വേഷത്തിനും ഭിന്നതകൾക്കുമെതിരെ സംഭാഷണം ശുപാർശ ചെയ്ത് കത്തോലിക്ക സഭ. കത്തോലിക്കരും മറ്റു മതങ്ങളിലെ വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രത്തിൽ നവമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ച നോസ്ത്ര എത്താത്തയുടെ 60-ാം വാർഷികത്തിൽ വത്തിക്കാനിലെ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി, ക്രിസ്ത്യൻ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡിക്കസ്റ്ററി, മതസംവാദങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി എന്നിവ ചേർന്ന് പ്രതീക്ഷയുടെ ഒരു പാത എന്ന പേരിൽ സംയുക്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിനു ശേഷമുള്ള കാലഘട്ടത്തിൽ പ്രതീക്ഷയുടെ ഒരു വിളക്കുമാടം എന്നതിലുപരി കത്തോലിക്കരും യഹൂദരും മറ്റ് മതവിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തിൽ അക്കാലത്തെ ഒരു വഴിത്തിരിവായിരുന്നു ഇതര മതങ്ങളോട് സഭയ്ക്കുള്ള നിലപാടിനെ സംബന്ധിച്ച പ്രഖ്യാപനമായ നോസ്ത്ര എത്താത്തെ. ഇന്ന് 60 വർഷങ്ങൾക്ക് ശേഷം യുദ്ധത്താൽ തകർന്ന നമ്മുടെ ലോകത്തിലും ജീർണിക്കുന്ന നമ്മുടെ പ്രകൃതിദത്ത അന്തരീക്ഷത്തിലും ആ പ്രതീക്ഷയെ വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗരേഖയായി നോസ്ത്ര എത്താത്തെ നിലകൊള്ളുന്നു. അവയ്ക്ക് ശേഷവും സംഭാഷണങ്ങളുടെ അവശ്യഘട്ടങ്ങളെ പുനരവലോകനം ചെയ്യുന്ന ഈ സംയുക്ത പ്രസ്താവന കാലാതീതമായ ഒരു സന്ദേശം വീണ്ടും മുൻപോട്ടു വയ്ക്കുന്നു. വംശം, നിറം, സാമൂഹിക സ്ഥിതി, മതം എന്നിവയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ നടത്തുന്ന ഏതൊരു വിവേചനത്തെയും പീഡനത്തെയും ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധം എന്ന നിലയിൽ സഭ തള്ളിക്കളയുന്നുവെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന് ആഗോള നിയന്ത്രണം ആവശ്യമാണ് കർദിനാൾ പിയത്രോ പരോളിൻ. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ നിയന്ത്രിക്കുവാൻ ആഗോളതലത്തിൽ പൊതുവായ നിയമങ്ങൾ രൂപീകരിക്കണമെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ആവശ്യപ്പെട്ടു. ചില രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒറ്റയ്ക്ക് മുൻപോട്ടു പോകുവാൻ ശ്രമിക്കുന്നത് ആശങ്കാജനകമാണെന്ന് റോമിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിക്കവേ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു. സാങ്കേതികവിദ്യയുടെ അനന്തരഫലങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും കൃത്യമായ പഠനം ആവശ്യമാണെന്നും മാനവികതയുടെ ഭാവിയെ കരുതി ഇത്തരം സാങ്കേതിക മുന്നേറ്റങ്ങളുടെ അതിവേഗത കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വത്തിക്കാന്റെ സമാധാന നയതന്ത്രത്തെക്കുറിച്ചും കർദിനാൾ പരാമർശിച്ചു. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്രശ്രമങ്ങളുടെ ഫലങ്ങൾ പരിമിതമാണെങ്കിലും മാനുഷിക ഇടപെടലുകളുമായി മുൻപോട്ടു പോകുവാനാണ് വത്തിക്കാന്റെ തീരുമാനം. റഷ്യയെ ഒറ്റപ്പെടുത്താതെ ഇരുവിഭാഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ചർച്ചകളിലൂടെ മാത്രമേ ശാശ്വതമായ സമാധാനം കൈവരിക്കാനാകൂ എന്നും പരസ്പര സംഭാഷണങ്ങളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഭാവി കെട്ടിപ്പടുക്കുന്നതിനായി ആഫ്രിക്കൻ രാജ്യങ്ങളെ സഹായിക്കണം വത്തിക്കാൻ ദൗത്യസംഘം. ആഫ്രിക്കൻ ജനത സ്വന്തം ഭാവി സ്വയം രൂപപ്പെടുത്തുവാൻ പ്രാപ്തരാണെന്നും എന്നാൽ നിലവിലെ ആഗോള വെല്ലുവിളികൾ അവരുടെ പ്രതീക്ഷകളെ തളർത്തുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യസംഘം ജനീവയിൽ നടന്ന വ്യാപാര വികസന കൗൺസിലിന്റെ 73-ാമത് സാധാരണ സമ്മേളനത്തിൽ പ്രസ്താവന നടത്തി. ആഫ്രിക്കൻ വികസനത്തിനായി സമിതി നടപ്പിലാക്കുന്ന സാങ്കേതിക സഹകരണ പദ്ധതികളുടെ ചെലവ് 33.9% ഉയർത്തിയ നടപടിയെ സംഘം പ്രശംസിച്ചു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ, കാലാവസ്ഥാ വ്യതിയാനം, അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലെ പിന്നോക്കാവസ്ഥ എന്നിവ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വലിയ തടസ്സമാകുന്നുണ്ടെന്ന് നിരീക്ഷിച്ച വത്തിക്കാൻ ദൗത്യസംഘം ഓരോ വ്യക്തിയുടെയും അന്തസ്സിന് മുൻഗണന നൽകുന്ന തരത്തിലുള്ള വികസന നയങ്ങളാണ് നടപ്പിലാക്കേണ്ടതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ മിഷനറിമാരാകുവാനുള്ള വിളി സ്വീകരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ആർച്ച് ബിഷപ്പ്. വിവേചനവും ദാരിദ്ര്യവും ബാലവേലയും സഹിച്ചു ജീവിക്കുന്ന പാകിസ്ഥാനിലെ കത്തോലിക്ക കുട്ടികൾ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സന്തോഷവും മറ്റുള്ളവരിലേക്കെത്തിക്കുന്ന ചെറിയ അപ്പസ്തോലന്മാരും മിഷനറിമാരുമായി മാറണമെന്ന് ഇസ്ലാമാബാദ് റാവൽപിണ്ടി ആർച്ച് ബിഷപ്പ് ജോസഫ് അർഷാദ് ആഹ്വാനം ചെയ്തു. പൊന്തിഫിക്കൽ സൊസൈറ്റി ഓഫ് മിഷനറി ചൈൽഡ്ഹുഡ് സംഘടിപ്പിച്ച പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കായുള്ള സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകിക്കൊണ്ട് 2026 പ്രത്യേക കുട്ടികളുടെ വർഷം ആചരിക്കുകയാണ് ഇസ്ലാമാബാദ് റാവൽപിണ്ടി രൂപത. യമനിൽ സംഘർഷം രൂക്ഷം. നിരവധി കുട്ടികൾ കടുത്ത ദുരിതത്തിൽ. യമനിൽ ആഭ്യന്തര സംഘർഷം വീണ്ടും ശക്തമായതോടെ രാജ്യത്തെ 1.2 കോടിയിലധികം കുട്ടികൾ കടുത്ത മാനുഷിക പ്രതിസന്ധിയിലായതായി ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ ക്ഷേമനിധി യുനിസെഫ് മുന്നറിയിപ്പ് നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ 4-ാം ഭാഗമാണ് നാം ശ്രവിക്കുന്നത്.

1891 പ്രസിദ്ധീകരിച്ച ലിയോ 13-ാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന സാമൂഹിക ചാക്രിക ലേഖനത്തിന്റെ പ്രാധാന്യം ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പോടുകൂടി ഒരിക്കൽ കൂടി പൊതുചർച്ചയ്ക്ക് വിഷയമാവുകയാണ്. വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച സാമൂഹികമായ പ്രതിസന്ധിയോടുള്ള ധീരവും നൂതനവുമായ ഒരു പ്രതികരണമായിരുന്നു റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം. തൊഴിലാളികളുടെ പ്രശ്നത്തിൽ കത്തോലിക്കാ സഭ ഇടപെട്ടുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾക്കുവേണ്ടി ശബ്ദമുയർത്തിയപ്പോഴാണ് സഭയുടെ സാമൂഹിക മാനം ലോകം മുഴുവൻ ചർച്ചയാക്കിയത്. തൊഴിലാളികളുടെ ചൂഷണം, അസമത്വം, ഭൌതികവാദം എന്നിവയാൽ അടയാളപ്പെടുത്തിയ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെ അഭിമുഖീകരിച്ച

തുടർന്നുള്ള സഭയുടെ പ്രവർത്തനങ്ങളിൽ സാമൂഹികമായ ഒരു അജപാലന മാനം നിലനിർത്തുന്നതിന് ഈ ചാക്രിക ലേഖനം സഹായകരമായി എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളെ അഭിമുഖീകരിക്കുവാൻ സഭയ്ക്ക് കടമയുണ്ടെന്ന് ഈ ചാക്രിക ലേഖനം ഏവരെയും ബോധ്യപ്പെടുത്തി എന്നതിന് രണ്ടാം വത്തിക്കാൻ സൂനഹദോസിലെ ചർച്ചാവിഷയങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ആഗോള അസമത്വങ്ങളുടെയും ആഗോളവൽക്കരണത്തിന്റെയും പശ്ചാത്തലത്തിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളെ യഥാർത്ഥ സമഗ്ര മനുഷ്യവികസനത്തിനായി ഉപയോഗിക്കുവാൻ ഈ ചാക്രിക ലേഖനം നൽകിയ ആഹ്വാനം ഇന്നും ഏറെ പ്രസക്തമാണ്. വ്യാവസായിക വിപ്ലവം പോലെ ഇന്ന് ഏറെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവം. മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ ഇതിനെ സംബന്ധിച്ച് പരാമർശം നടത്തിയിരുന്നു. ഉത്തരവാദിത്വവും വിവേചനശക്തിയും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ആവശ്യപ്പെടുന്ന രണ്ട് ധാർമ്മിക മൂല്യങ്ങളാണെന്ന് പാപ്പ അന്നേ ദിവസം എടുത്തു പറഞ്ഞിരുന്നു. ധൈര്യപൂർവം ഈ നിർമ്മിത ബുദ്ധി മുൻപോട്ട് വയ്ക്കുന്ന വിപ്ലവാത്മകമായ ജീവിത ശൈലിയെ നേരിടുവാൻ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ സഹായിക്കും എന്നതിൽ തെല്ലും സംശയം വേണ്ട. സാങ്കേതിക വിദ്യയുടെ ധാർമ്മികത, വ്യക്തിയുടെ കേന്ദ്രസ്ഥാനം, ഡിജിറ്റൽ സഹാനുഭാവം എന്നിങ്ങനെ മൂന്ന് തലത്തിലാണ് ലിയോ 14-ാമൻ പാപ്പ തന്റെ സാമൂഹികമായ അജപാലന ശുശ്രൂഷ മുൻപോട്ടു കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ സഭാദർശനം ലക്കത്തിൽ സഭയും സമൂഹവും മാനവികതയുടെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടതിനെക്കുറിച്ച് ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. ഓരോ മനുഷ്യവ്യക്തിയുടെയും അന്തസ്സിനെ സംരക്ഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ കടമയെ ചാക്രിക ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. പിന്തുണയില്ലാത്ത ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന് ഭരണകൂടം രക്ഷകർത്താവാകണം എന്നതാണ് ലേഖനം മുൻപോട്ട് വയ്ക്കുന്ന ആശയം. സർക്കാരിന്റെ ഇടപെടലുകളിൽ ഏറ്റവും മുഖ്യമായി ലേഖനം മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുക എന്നതാണ്. സ്വകാര്യ സ്വത്ത് തൊഴിലാളികളുടെ അവകാശങ്ങളെ കവർന്നെടുക്കും എന്ന തെറ്റായ ചിന്തകൾ പൊതുസമൂഹത്തിൽ നൽകിയ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഈ ചിന്തകൾ പലപ്പോഴും കലാപങ്ങൾ ഉണർത്തുവാനും മറ്റുള്ളവരെ അക്രമത്തിലേക്ക് തള്ളിവിടാനും ഉള്ള സാഹചര്യം ഒരുക്കും എന്ന മുന്നറിയിപ്പും ചാക്രിക ലേഖനം നൽകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ഇടപെടലിനെ ലേഖനം സ്വാഗതം ചെയ്യുന്നു. അപ്രകാരം തൊഴിലാളികളെ വശീകരണ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വകാര്യ തൊഴിൽദാതാക്കളുടെ കീഴിൽ നിയമാനുസൃതവും നീതിപരവുമായ രീതിയിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുവാൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണെന്നും ലേഖനം അടിവരയിടുന്നു. രണ്ടു കാര്യങ്ങളാണ് ലേഖനം പ്രധാനമായും മുൻപോട്ട് വയ്ക്കുന്നത്. ഒന്ന്, തൊഴിലിന്റെ സംരക്ഷണം. രണ്ട്, നീതിരഹിതമായ പണിമുടക്കുകൾ ഒഴിവാക്കുക. അപര്യാപ്തമായ വേതനവും മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന തൊഴിലുകളും ചില അവസരങ്ങളിലെങ്കിലും പണിമുടക്കിലേക്ക് നയിക്കുന്നുവെന്ന് ലേഖനം എടുത്തുപറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഭരണകൂടം പരിഹരിക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. പണിമുടക്കുകൾ തൊഴിലുടമകളെയും തൊഴിലാളികളെയും മാത്രമല്ല വാണിജ്യത്തെയും പൊതു താൽപര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. കൂടാതെ അവ സാധാരണയായി സൃഷ്ടിക്കുന്ന അക്രമവും കലാപവും പൊതുസമാധാനത്തെ പോലും ദോഷകരമായി ബാധിക്കുന്നുവെന്ന വളരെ ആഴത്തിലുള്ള ചിന്തകളാണ് ലേഖനം അടിവരയിടുന്നത്. മറ്റൊന്ന്, തൊഴിലാളിയുടെ അന്തരാത്മാവിനെ ബഹുമാനിക്കുക എന്നതാണ്. ഓരോ തൊഴിലാളിയുടെയും അന്തരാത്മാവിനെ സംരക്ഷിക്കുവാനുള്ള കടമ ഭരണകൂടത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന് ലിയോ 13-ാമൻ പാപ്പ എടുത്തു പറയുന്നു. എല്ലാവരുടെയും സ്രഷ്ടാവ് ദൈവം ഒരാൾ മാത്രം ആണെന്നതിനാൽ വ്യത്യസ്ത നിലകളിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നത് ലേഖനം അടിവരയിടുന്നു. ദൈവം തന്നെ വലിയ ആദരവോടെ നൽകുന്ന മനുഷ്യന്റെ അന്തസ്സിനെ കാത്തുസൂക്ഷിക്കുവാനുള്ള മനുഷ്യന്റെ അവകാശവും അതിന് അവരെ സഹായിക്കുന്നതിനുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വവും ലേഖനം അടിവരയിടുന്നു. ഇവിടെ തൊഴിലാളികളുടെ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പുകളും വിശ്രമത്തിനുള്ള അവകാശങ്ങളും പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇവിടെ മതപരമായി എടുത്തു പറയുന്ന വിശ്രമദിനങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പാപ്പ പ്രത്യേകം സൂചിപ്പിക്കുന്നു. വിശ്രമദിനങ്ങൾ അലസതയുടെ ദിവസങ്ങളല്ല, മറിച്ച് അത് സ്വർഗീയമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും അവയിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തുവാനുമുള്ള അവസരമാണെന്ന് പാപ്പ പ്രത്യേകം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഒരുപക്ഷെ ഞായറാഴ്ച ദിനങ്ങൾ വെറും വിശ്രമത്തിനുള്ള അവസരമായി മാത്രം കണക്കാക്കിക്കൊണ്ട് അലസമായി ചിലവഴിക്കുന്ന ഒരു സമൂഹത്തിൽ ആത്മീയതയ്ക്കുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ചാക്രിക ലേഖനം. അതിനാൽ ചാക്രിക ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന തൊഴിലാളികളുടെ സംരക്ഷണം

ഇന്ന് ഏറെ അർത്ഥവത്താണ്. ഊഹക്കച്ചവടക്കാരുടെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളിൽ നിന്നും ദരിദ്രരായ തൊഴിലാളികളെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പാപ്പ പറയുന്നു. ഇന്നത്തെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം ഇത്തരത്തിൽ ഒരു സാമൂഹിക അസമത്വം കൊണ്ടുവരുന്ന അപകടം ഈ ചാക്രിക ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ ഓൺലൈനായി ജോലികൾ ചെയ്യുന്ന അവസരത്തിൽ തൊഴിലാളിയെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ബാലവേലയ്ക്കെതിരെ നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ശാരീരികവും ബൌദ്ധികവും ധാർമ്മികവുമായ ശക്തി വേണ്ടത്ര വികസിപ്പിക്കുന്നതിന് കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും റേരും നവാരും എന്ന ചാക്രിക ലേഖനം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇപ്രകാരം സമൂഹത്തിന്റെ സകല മാനങ്ങളെയും എടുത്തുകാണിച്ചുകൊണ്ട് മാനവികതയുടെ സമഗ്രമായ വികസനത്തിന് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നതാണ് ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രത്യേകത.

ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചുവെന്ന് ലിയോ 14-ാമൻ പാപ്പയ്യം സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിലിന്റെ വരികൾക്ക് സതീഷ് PC സംഗീതം പകർന്ന ഗാനം ആലാപനം ശ്രീനിവാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. വിദ്വേഷത്തിനും ഭിന്നതകൾക്കുമെതിരെ സംഭാഷണം ശുപാർശ ചെയ്ത് കത്തോലിക്ക സഭ. കത്തോലിക്കരും മറ്റു മതങ്ങളിലെ വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രത്തിൽ നവമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ച നോസ്ത്ര എത്താത്തയുടെ 60-ാം വാർഷികത്തിൽ വത്തിക്കാനിലെ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി, ക്രിസ്ത്യൻ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡിക്കസ്റ്ററി, മതസംവാദങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി എന്നിവ ചേർന്ന് പ്രതീക്ഷയുടെ ഒരു പാത എന്ന പേരിൽ സംയുക്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിനു ശേഷമുള്ള കാലഘട്ടത്തിൽ പ്രതീക്ഷയുടെ ഒരു വിളക്കുമാടം എന്നതിലുപരി കത്തോലിക്കരും യഹൂദരും മറ്റ് മതവിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തിൽ അക്കാലത്തെ ഒരു വഴിത്തിരിവായിരുന്നു ഇതര മതങ്ങളോട് സഭയ്ക്കുള്ള നിലപാടിനെ സംബന്ധിച്ച പ്രഖ്യാപനമായ നോസ്ത്ര എത്താത്തെ. ഇന്ന് 60 വർഷങ്ങൾക്കു ശേഷം യുദ്ധത്താൽ തകർന്ന നമ്മുടെ ലോകത്തിലും ജീർണിക്കുന്ന നമ്മുടെ പ്രകൃതിദത്ത അന്തരീക്ഷത്തിലും ആ പ്രതീക്ഷയെ വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗരേഖയായി നോസ്ത്ര എത്താത്തെ നിലകൊള്ളുന്നു. അവയ്ക്ക് ശേഷവും സംഭാഷണങ്ങളുടെ അവശ്യഘട്ടങ്ങളെ പുനരവലോകനം ചെയ്യുന്ന ഈ സംയുക്ത പ്രസ്താവന കാലാതീതമായ ഒരു സന്ദേശം വീണ്ടും മുൻപോട്ട് വയ്ക്കുന്നു. വംശം, നിറം, സാമൂഹിക സ്ഥിതി, മതം എന്നിവയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ നടത്തുന്ന ഏതൊരു വിവേചനത്തെയും പീഡനത്തെയും ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധം എന്ന നിലയിൽ സഭ തള്ളിക്കളയുന്നുവെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന് ആഗോള നിയന്ത്രണം ആവശ്യമാണ് കർദിനാൾ പിയത്രോ പരോളിൻ. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ നിയന്ത്രിക്കുവാൻ ആഗോളതലത്തിൽ പൊതുവായ നിയമങ്ങൾ രൂപീകരിക്കണമെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ആവശ്യപ്പെട്ടു. ചില രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒറ്റയ്ക്ക് മുൻപോട്ടു പോകുവാൻ ശ്രമിക്കുന്നത് ആശങ്കാജനകമാണെന്ന് റോമിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിക്കവേ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു. സാങ്കേതികവിദ്യയുടെ അനന്തരഫലങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും കൃത്യമായ പഠനം ആവശ്യമാണെന്നും മാനവികതയുടെ ഭാവിയെ കരുതി ഇത്തരം സാങ്കേതിക മുന്നേറ്റങ്ങളുടെ അതിവേഗത കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വത്തിക്കാന്റെ സമാധാന നയതന്ത്രത്തെക്കുറിച്ചും കർദിനാൾ പരാമർശിച്ചു. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലങ്ങൾ പരിമിതമാണെങ്കിലും മാനുഷിക ഇടപെടലുകളുമായി മുൻപോട്ടു പോകുവാനാണ് വത്തിക്കാന്റെ തീരുമാനം. റഷ്യയെ ഒറ്റപ്പെടുത്താതെ ഇരുവിഭാഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ചർച്ചകളിലൂടെ മാത്രമേ ശാശ്വതമായ സമാധാനം കൈവരിക്കാനാകൂ എന്നും പരസ്പര സംഭാഷണങ്ങളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഭാവി കെട്ടിപ്പടുക്കുന്നതിനായി ആഫ്രിക്കൻ രാജ്യങ്ങളെ സഹായിക്കണം വത്തിക്കാൻ ദൗത്യസംഘം. ആഫ്രിക്കൻ ജനത സ്വന്തം ഭാവി സ്വയം രൂപപ്പെടുത്തുവാൻ പ്രാപ്തരാണെന്നും എന്നാൽ നിലവിലെ ആഗോള വെല്ലുവിളികൾ അവരുടെ പ്രതീക്ഷകളെ തളർത്തുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യസംഘം ജനീവയിൽ നടന്ന വ്യാപാര വികസന കൗൺസിലിന്റെ 73-ാമത് സാധാരണ സമ്മേളനത്തിൽ പ്രസ്താവന നടത്തി. ആഫ്രിക്കൻ വികസനത്തിനായി സമിതി നടപ്പിലാക്കുന്ന സാങ്കേതിക സഹകരണ പദ്ധതികളുടെ ചെലവ് 33.9% ഉയർത്തിയ നടപടിയെ സംഘം പ്രശംസിച്ചു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ, കാലാവസ്ഥാ വ്യതിയാനം, അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലെ പിന്നോക്കാവസ്ഥ എന്നിവ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വലിയ തടസ്സമാകുന്നുണ്ടെന്ന് നിരീക്ഷിച്ച വത്തിക്കാൻ ദൗത്യസംഘം ഓരോ വ്യക്തിയുടെയും അന്തസ്സിന് മുൻഗണന നൽകുന്ന തരത്തിലുള്ള വികസന നയങ്ങളാണ് നടപ്പിലാക്കേണ്ടതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ മിഷനറിമാരാകുവാനുള്ള വിളി സ്വീകരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ആർച്ച് ബിഷപ്പ്. വിവേചനവും ദാരിദ്ര്യവും ബാലവേലയും സഹിച്ചു ജീവിക്കുന്ന പാകിസ്ഥാനിലെ കത്തോലിക്ക കുട്ടികൾ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സന്തോഷവും മറ്റുള്ളവരിലേക്കെത്തിക്കുന്ന ചെറിയ അപ്പസ്തോലന്മാരും മിഷനറിമാരുമായി മാറണമെന്ന് ഇസ്ലാമാബാദ് റാവൽപിണ്ടി ആർച്ച് ബിഷപ്പ് ജോസഫ് അർഷാദ് ആഹ്വാനം ചെയ്തു. പൊന്തിഫിക്കൽ സൊസൈറ്റി ഓഫ് മിഷനറി ചൈൽഡ്ഹുഡ് സംഘടിപ്പിച്ച പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കായുള്ള സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകിക്കൊണ്ട് 2026 പ്രത്യേക കുട്ടികളുടെ വർഷം ആചരിക്കുകയാണ് ഇസ്ലാമാബാദ് റാവൽപിണ്ടി രൂപത. യമനിൽ സംഘർഷം രൂക്ഷം. നിരവധി കുട്ടികൾ കടുത്ത ദുരിതത്തിൽ. യമനിൽ ആഭ്യന്തര സംഘർഷം വീണ്ടും ശക്തമായതോടെ രാജ്യത്തെ 1.2 കോടിയിലധികം കുട്ടികൾ കടുത്ത മാനുഷിക പ്രതിസന്ധിയിലായതായി ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ ക്ഷേമനിധി യുനിസെഫ് മുന്നറിയിപ്പ് നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ 4-ാം ഭാഗമാണ് നാം ശ്രവിക്കുന്നത്.

1891 പ്രസിദ്ധീകരിച്ച ലിയോ 13-ാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന സാമൂഹിക ചാക്രിക ലേഖനത്തിന്റെ പ്രാധാന്യം ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പോടുകൂടി ഒരിക്കൽ കൂടി പൊതുചർച്ചയ്ക്ക് വിഷയമാവുകയാണ്. വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച സാമൂഹികമായ പ്രതിസന്ധിയോടുള്ള ധീരവും നൂതനവുമായ ഒരു പ്രതികരണമായിരുന്നു റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം. തൊഴിലാളികളുടെ പ്രശ്നത്തിൽ കത്തോലിക്കാ സഭ ഇടപെട്ടുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾക്കുവേണ്ടി ശബ്ദമുയർത്തിയപ്പോഴാണ് സഭയുടെ സാമൂഹിക മാനം ലോകം മുഴുവൻ ചർച്ചയാക്കിയത്. തൊഴിലാളികളുടെ ചൂഷണം, അസമത്വം, ഭൗതികവാദം എന്നിവയാൽ അടയാളപ്പെടുത്തിയ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെ അഭിമുഖീകരിച്ച ലിയോ 13-ാമൻ പാപ്പ വ്യത്യസ്ത മാനങ്ങളെ ഒരുമിച്ചു നിർത്തുവാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ സഭയുടെ ആത്മീയത ഒട്ടും കുറയാത്തവണ്ണം മുൻപോട്ടുവച്ചു. സ്വകാര്യ സ്വത്തിന്റെ സംരക്ഷണം, സാമൂഹിക നീതി, ന്യായമായ വേതനം, ഏറ്റവും ദുർബലരുടെ സംരക്ഷണം എന്നിവ അടിവരയിട്ടുകൊണ്ടാണ് പാപ്പ തന്റെ ചാക്രിക ലേഖനം ചിട്ടപ്പെടുത്തിയത്. ആധുനികതയുടെ വെല്ലുവിളികൾ വിശ്വാസത്തിന് അന്യമല്ല, പകരം കൂടുതൽ നീതിയുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ചൂണ്ടുപലകയായി ലേഖനത്തിൽ പാപ്പ എടുത്തുകാണിക്കുന്നു. ഈ ചാക്രിക ലേഖനം ഒരു പുതിയ തുടക്കവും അടിസ്ഥാനവുമായിരുന്നു. തുടർന്നുള്ള സഭയുടെ പ്രവർത്തനങ്ങളിൽ സാമൂഹികമായ ഒരു അജപാലന മാനം നിലനിർത്തുന്നതിന് ഈ ചാക്രിക ലേഖനം സഹായകരമായി എന്നു പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളെ അഭിമുഖീകരിക്കുവാൻ സഭയ്ക്ക് കടമയുണ്ടെന്ന് ഈ ചാക്രിക ലേഖനം ഏവരെയും ബോധ്യപ്പെടുത്തി എന്നതിന് രണ്ടാം വത്തിക്കാൻ സൂനഹദോസിലെ ചർച്ചാവിഷയങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ആഗോള അസമത്വങ്ങളുടെയും ആഗോളവൽക്കരണത്തിന്റെയും പശ്ചാത്തലത്തിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളെ യഥാർത്ഥ സമഗ്ര മനുഷ്യവികസനത്തിനായി ഉപയോഗിക്കുവാൻ ഈ ചാക്രിക ലേഖനം നൽകിയ ആഹ്വാനം ഇന്നും ഏറെ പ്രസക്തമാണ്. വ്യാവസായിക വിപ്ലവം പോലെ ഇന്ന് ഏറെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവം. മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ ഇതിനെ സംബന്ധിച്ച് പരാമർശം നടത്തിയിരുന്നു. ഉത്തരവാദിത്വവും വിവേചനശക്തിയും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ആവശ്യപ്പെടുന്ന രണ്ട് ധാർമ്മിക മൂല്യങ്ങളാണെന്ന് പാപ്പ അന്നേ ദിവസം എടുത്തു പറഞ്ഞിരുന്നു. ധൈര്യപൂർവം ഈ നിർമ്മിത ബുദ്ധി മുൻപോട്ടു വയ്ക്കുന്ന വിപ്ലവാത്മകമായ ജീവിത ശൈലിയെ നേരിടുവാൻ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ സഹായിക്കും എന്നതിൽ തെല്ലും സംശയം വേണ്ട. സാങ്കേതിക വിദ്യയുടെ ധാർമ്മികത, വ്യക്തിയുടെ കേന്ദ്രസ്ഥാനം, ഡിജിറ്റൽ സഹാനുഭാവം എന്നിങ്ങനെ മൂന്ന് തലത്തിലാണ് ലിയോ 14-ാമൻ പാപ്പ തന്റെ സാമൂഹികമായ അജപാലന ശുശ്രൂഷ മുൻപോട്ടു കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ സഭാദർശനം ലക്കത്തിൽ സഭയും സമൂഹവും മാനവികതയുടെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടതിനെക്കുറിച്ച് ചാക്രിക ലേഖനം മുൻപോട്ടു വയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. ഓരോ മനുഷ്യവ്യക്തിയുടെയും അന്തസ്സിനെ സംരക്ഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ കടമയെ ചാക്രിക ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. പിന്തുണയില്ലാത്ത ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന് ഭരണകൂടം രക്ഷകർത്താവാകണം എന്നതാണ് ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആശയം. സർക്കാരിന്റെ ഇടപെടലുകളിൽ ഏറ്റവും മുഖ്യമായി ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആവശ്യം സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുക എന്നതാണ്. സ്വകാര്യ സ്വത്ത് തൊഴിലാളികളുടെ അവകാശങ്ങളെ കവർന്നെടുക്കും എന്ന തെറ്റായ ചിന്തകൾ പൊതുസമൂഹത്തിൽ നൽകിയ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഈ ചിന്തകൾ പലപ്പോഴും കലാപങ്ങൾ ഉണർത്തുവാനും മറ്റുള്ളവരെ അക്രമത്തിലേക്ക് തള്ളിവിടാനും ഉള്ള സാഹചര്യം ഒരുക്കും എന്ന മുന്നറിയിപ്പും ചാക്രിക ലേഖനം നൽകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ഇടപെടലിനെ ലേഖനം സ്വാഗതം ചെയ്യുന്നു. അപ്രകാരം തൊഴിലാളികളെ വശീകരണ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വകാര്യ തൊഴിൽദാതാക്കളുടെ കീഴിൽ നിയമാനുസൃതവും നീതിപരവുമായ രീതിയിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുവാൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണെന്നും ലേഖനം അടിവരയിടുന്നു. രണ്ടു കാര്യങ്ങളാണ് ലേഖനം പ്രധാനമായും മുൻപോട്ടുവയ്ക്കുന്നത്. ഒന്ന്, തൊഴിലിന്റെ സംരക്ഷണം. രണ്ട്, നീതിരഹിതമായ പണിമുടക്കുകൾ ഒഴിവാക്കുക. അപര്യാപ്തമായ വേതനവും മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന തൊഴിലുകളും ചില അവസരങ്ങളിലെങ്കിലും പണിമുടക്കിലേക്ക് നയിക്കുന്നുവെന്ന് ലേഖനം എടുത്തുപറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഭരണകൂടം പരിഹരിക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. പണിമുടക്കുകൾ തൊഴിലുടമകളെയും തൊഴിലാളികളെയും മാത്രമല്ല വാണിജ്യത്തെയും പൊതുതാൽപര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. കൂടാതെ അവ സാധാരണയായി സൃഷ്ടിക്കുന്ന
അക്രമവും കലാപവും പൊതുസമാധാനത്തെ പോലും ദോഷകരമായി ബാധിക്കുന്നുവെന്ന വളരെ ആഴത്തിലുള്ള ചിന്തകളാണ് ലേഖനം അടിവരയിടുന്നത്. മറ്റൊന്ന്, തൊഴിലാളിയുടെ അന്തരാത്മാവിനെ ബഹുമാനിക്കുക എന്നതാണ്. ഓരോ തൊഴിലാളിയുടെയും അന്തരാത്മാവിനെ സംരക്ഷിക്കുവാനുള്ള കടമ ഭരണകൂടത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന് ലിയോ 13-ാമൻ പാപ്പ എടുത്തു പറയുന്നു. എല്ലാവരുടെയും സ്രഷ്ടാവ് ദൈവം ഒരാൾ മാത്രം ആണെന്നതിനാൽ വ്യത്യസ്ത നിലകളിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നത് ലേഖനം അടിവരയിടുന്നു. ദൈവം തന്നെ വലിയ ആദരവോടെ നൽകുന്ന മനുഷ്യന്റെ അന്തസ്സിനെ കാത്തുസൂക്ഷിക്കുവാനുള്ള മനുഷ്യന്റെ അവകാശവും അതിന് അവരെ സഹായിക്കുന്നതിനുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വവും ലേഖനം അടിവരയിടുന്നു. ഇവിടെ തൊഴിലാളികളുടെ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പുകളും വിശ്രമത്തിനുള്ള അവകാശങ്ങളും പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇവിടെ മതപരമായി എടുത്തു പറയുന്ന വിശ്രമദിനങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പാപ്പ പ്രത്യേകം സൂചിപ്പിക്കുന്നു. വിശ്രമദിനങ്ങൾ അലസതയുടെ ദിവസങ്ങളല്ല, മറിച്ച് അത് സ്വർഗീയമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും അവയിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തുവാനുമുള്ള അവസരമാണെന്ന് പാപ്പ പ്രത്യേകം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഒരുപക്ഷെ ഞായറാഴ്ച ദിനങ്ങൾ വെറും വിശ്രമത്തിനുള്ള അവസരമായി മാത്രം കണക്കാക്കിക്കൊണ്ട് അലസമായി ചിലവഴിക്കുന്ന ഒരു സമൂഹത്തിൽ ആത്മീയതയ്ക്കുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ചാക്രിക ലേഖനം. അതിനാൽ ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്ന തൊഴിലാളികളുടെ സംരക്ഷണം ഇന്ന് ഏറെ അർത്ഥവത്താണ്. ഊഹക്കച്ചവടക്കാരുടെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളിൽ നിന്നും ദരിദ്രരായ തൊഴിലാളികളെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പാപ്പ പറയുന്നു. ഇന്നത്തെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം ഇത്തരത്തിൽ ഒരു സാമൂഹിക അസമത്വം കൊണ്ടുവരുന്ന അപകടം ഈ ചാക്രിക ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ ഓൺലൈനായി ജോലികൾ ചെയ്യുന്ന അവസരത്തിൽ തൊഴിലാളിയെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ബാലവേലയ്ക്കെതിരെ നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ശാരീരികവും ബൗദ്ധികവും ധാർമ്മികവുമായ ശക്തി വേണ്ടത്ര വികസിപ്പിക്കുന്നതിന് കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും റേരും നവാരും എന്ന ചാക്രിക ലേഖനം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇപ്രകാരം സമൂഹത്തിന്റെ സകല മാനങ്ങളെയും എടുത്തുകാണിച്ചുകൊണ്ട് മാനവികതയുടെ സമഗ്രമായ വികസനത്തിന് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നതാണ് ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രത്യേകത.

ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചുവെന്ന് ലിയോ 14-ാമൻ പാപ്പയ്യം സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിലിന്റെ വരികൾക്ക് സതീഷ് PC സംഗീതം പകർന്ന ഗാനം ആലാപനം ശ്രീനിവാസ്.